0: നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം കണക്ട്, കണക്ടിംഗ് കേരള ആൻഡ് കിവീസ്. ഇന്നത്തെ കണക്ടിൽ മിസസ് എർത്ത് ഇന്റർനാഷണൽ ടൈറ്റിൽ വിന്നർ ഷേ പാർസനുമായുള്ള അഭിമുഖം, തുടർന്ന് ബുക്ക്ലാൻഡ് അവതരണം വിജോഷ് സെബാസ്റ്റ്യൻ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
0: വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ, സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്. നമസ്കാരം. യു ആർ ലിസണിംഗ് ടു മലയാളം എഫ് എംസ് കണക്ട് വിത്ത് മീ സിന്ധു ഫനോസ്. ലെറ്റ് അസ് വെൽക്കം അവർ ഗസ്റ്റ് ഷേ പാർസൺസ്. വെൽക്കം ടു യുവർ ഷോ ഷേ.
2: Thank you so much for having me, Sindhu. It's an absolute pleasure to be on Malayalam's FM. It's been such an awesome experience getting to know, you know, the work of the radio, but also some of the community events. So thank you so much for having me. A little bit about myself. So I am Miss Earth New Zealand 2025, but, you know, day to day when I'm not wearing a tiara on my head, I am a data and AI consultant currently at Curious, which is Spark's data and AI division. So we go out to businesses and we help them implement data strategies, AI strategies. I guess you could say the more businessy human side of these technologies, helping, you know, bring everybody on the journey, helping to, you know, drive adoption and make sure that the investment that these businesses put into these technologies is fully realized.
0: Great. Shay, you have got a very rare blend of skills. You are in the hem of two hot topics, I would say.

0: Going on the entrepreneurship journey, as terrifying as it is, you know, and seeing, you know, where my mark is in the world a bit more. But yeah, fitting that in with a bit of travel. So
1: interesting.
0: Yeah.
1: So what will be your one piece of advice to our listeners who are especially in the tech space, maybe focusing too much on their work, getting stressed out or worn out, taking too much more than what they can grab, chew? What would be your advice to them?
0: I think my advice, you know, to your listeners is, I think, and it sounds really, I guess it might sound a bit strange, but take a step back from everything you're doing and really dig into, like, what is your why? You know, why are you getting out of bed in the morning? You know, once you start to figure that out, it's a lot easier to A, prioritize all the things you have going on in your life, but learning how to say no, because once you do that sort of, you know, unpicking about what's important to me, what's not important to me.
1: Yeah.
0: And, you know, like for me, when I did this with myself, and it's a constant process, right? You don't just do it once and you're done.
1: Yeah.
0: You know, for me, I was like, okay, you know, like building a future, building a brand, you know, doing good things for the community. Those were sort of the three most important things for me. So it was really easy from then to be like, if something came forward and I was like a bit worried about being overcommitted, I was like, okay, that might not align with what I'm doing. It doesn't mean it's not a good opportunity. It's just, you know,
1: not aligning with what you want to do.
0: Exactly. And it allows you to be that little bit more selfish, because I totally understand, you know, I've been there, I've taken on too much and it's all fallen over, you know. There's only so many plates you can spin before they all start smashing on the ground.
1: Absolutely.
0: So, yeah, I think taking that step back, realizing, you know, what makes you you, what makes you special, and what do you want to do, you know, like that's, you know, that helps to feed into the other pieces of advice people might give, like believing in yourself and stuff, because you'll have a really clear idea of, well, I know myself, like. So, yeah, I think that's kind of what's helped me through this thing. But
1: yeah.
0: Also, yeah.
1: That's a very powerful and positive way of thinking, Shay. Thank you so much for sharing your experience in the AI space and your dreams about entrepreneurship and how you want to take up your patient journey. So wishing you all good luck and thanks for having with Malayalam FM.
0: Thank you so much for having me. It's been an absolute joy.
1: പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് കണക്ട്. ഇതിൽ മിസസ് എർത്ത് ഇന്റർനാഷണൽ ടൈറ്റിൽ വിന്നർ ഷേ പാർസനുമായി മലയാളം എഫ് എമ്മിന്റെ സിന്ധു പുന്നൂസ് നടത്തിയ അഭിമുഖം. ഇനി കേൾക്കാം ബുക്ക് ലാൻഡ്. അവതരണം വിജോഷ് സെബാസ്റ്റ്യൻ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
2: നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ. കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
1: വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
3: മലയാളത്തിലെ എക്കാലത്തെയും ഒരു മികച്ച നോവലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. മലയാള നോവലിൽ വിസ്മയിപ്പിക്കാവുന്ന മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച നോവൽ സേതുവിന്റെ പാണ്ഡവപുരം. ഒരു സൈക്കോളജിക്കൽ ഫാന്റസി എന്ന് വിശേഷിപ്പിക്കാവുന്ന നോവലാണ് സേതുവിന്റെ പാണ്ഡവപുരം. മലയാള സാഹിത്യത്തിൽ അങ്ങനെയൊന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇപ്പോഴും എനിക്ക് സംശയമാണ്. ഫാന്റസികളായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഫാന്റസി നോവൽ ഉണ്ടായിട്ടേ ഇല്ല എന്ന് വേണേൽ പറയാം. ഒരു പക്ഷേ ദസ്തയേവ്സ്കിയുടെ അപരൻ, അതിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ഫാന്റസി മുഖം എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. മലയാള സാഹിത്യത്തിന് വേറിട്ട ഒരു കാഴ്ച സമ്മാനിക്കുന്ന ഈ നോവൽ തീർച്ചയായും ഓരോ മലയാളിയും വളരെ ആവേശത്തോടെ പതുക്കെ പതുക്കെ വായിക്കേണ്ട ഒരു നോവലാണ് സേതുവിന്റെ പാണ്ഡവപുരം. 1976 ഈ നോവൽ എഴുതാൻ ആരംഭിക്കുന്നത്. അന്ന് മാതൃഭൂമിയിൽ എഡിറ്റർ ജോലിയിൽ നിന്ന് മാറി നിന്നിരുന്ന എം ഡി വാസുദേവൻ നായർ വീണ്ടും എഡിറ്ററായി ജോലിയിൽ പ്രവേശിക്കുന്നു. അപ്പോൾ മാതൃഭൂമിയിൽ ലളിതാംബിക അന്തർദിനത്തിന്റെ അഗ്നിസാക്ഷി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. മാതൃഭൂമിക്ക് ഒരു നോവൽ വേണം.

എന്റെ സേതുവിനെ സമീപിക്കുന്നു. സേതുവിന്റെ കയ്യിൽ അപ്പോൾ നോവലൊന്നും ഇല്ലായിരുന്നു. സേതു ഒരു പേര് പറഞ്ഞ് എം ഡിക്ക് അയച്ചു കൊടുക്കുന്നു. എം ഡി ധൈര്യപൂർവ്വം അത് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എഴുതുന്നതിന് മുൻപേ അനൗൺസ് ചെയ്യപ്പെട്ട മലയാളത്തിലെ ഒരു നോവലാണ് പാണ്ഡവപുരം. പാണ്ഡവപുരം പ്രസിദ്ധീകരിക്കപ്പെടുന്നു. പക്ഷേ മാതൃഭൂമി വായനക്കാർക്ക് അതൊട്ടും ദഹിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ആ കാലഘട്ടത്തിലെ എഴുത്തിനെ ഒക്കെ മാറ്റി നിർത്തുന്ന ഒരു വേറിട്ട എഴുത്ത്. അങ്ങനെ 1977 മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ഈ നോവൽ പിന്നീട് ഒരു പുസ്തക രൂപത്തിലേക്ക് എത്താൻ 2 വർഷങ്ങൾ കൂടി കിടക്കേണ്ടി വന്നു. 1979 മാത്രമാണ് ഇതൊരു പുസ്തകം ആയി മലയാളികളുടെ മുമ്പിലേക്ക് എത്തുന്നത്. പക്ഷേ പിന്നീട് മലയാളത്തിലെ നോവൽ സ്നേഹികളുടെ മനസ്സിലേക്ക് പതുക്കെ പതുക്കെ കിണിഞ്ഞിറങ്ങുന്ന ഒരു നോവലായി അത് മാറി. ഏത് കാലത്തെയും അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു നോവലായി അത് മാറി. കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്ന, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ കാലത്തിനതീതമായി സഞ്ചരിക്കുന്ന മലയാളത്തിലെ ഒരേ ഒരു നോവൽ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന നോവലാണ് സേതുവിന്റെ പാണ്ഡവപുരം. ഒരു ചെറിയ ഗ്രാമത്തിലെ ദേവിയുടെ മനോവികാരത്തിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ദേവി ഒരു റെയിൽവേ സ്റ്റേഷനിൽ ആരെയോ കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്നത് പാണ്ഡവപുരത്തു നിന്നുള്ള ഒരാളെയാണ്. പാണ്ഡവപുരം ദേവിയുടെ ഭർത്താവ് കുഞ്ഞിക്കുട്ടനോടൊപ്പം ദേവി ഉണ്ടായിരുന്ന സ്ഥലം. പക്ഷെ ഇവിടെ ദേവി കാത്തിരിക്കുന്നത് വേറെ ആരെയോ ആണ്. മറ്റൊരാളെ കാത്തിരിക്കുന്ന ദേവി. ദേവി പാണ്ഡവപുരത്തെ കുറിച്ച് ഓർക്കുന്നു. നടുവിൽ കാടും രണ്ടറ്റത്ത് കുറച്ച് കാട്ടു മനുഷ്യരും ജീവിച്ചിരുന്ന പാണ്ഡവപുരം. പിന്നീടപ്പോഴും അവരിൽ ചിലർ കൃഷിയുമായി കാട്ടിൽ ഒത്തുകൂടുന്നു. അവിടെ ഒരു സംസ്കാര രൂപം കൊള്ളുന്നു. അവരുടെ ഇടയിലേക്ക് സായിപ്പന്മാർ കടന്നു വരുന്നു. സായിപ്പന്മാർ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു. തങ്ങളുടെ സ്ത്രീകളെ സായിപ്പന്മാർക്ക് സമ്മാനിക്കുന്ന നാണം കെട്ട നരികെട്ട അവിടുത്തെ പുരുഷന്മാർ. അവരിൽ നിന്ന് പുതിയ പുതിയ തലമുറകൾ ഉണ്ടാവുന്നു. അവിടെ ജാരന്മാരുണ്ടാവുന്നു. അവിടെ പടികയറി വരുന്ന സ്ത്രീകളെ വശീകരിക്കുന്നതിനായുള്ള ജാരന്മാർ. ജാരന്മാരുടെ നാടായി പാണ്ഡവപുരം മാറുന്നു. ആ പാണ്ഡവപുരത്തു നിന്ന് ആരെയോ കാത്ത് ഇരിക്കുകയാണ് ദേവി എന്ന ദേവി ടീച്ചർ. പക്ഷേ അവസാനത്തെ ട്രെയിനും കടന്നുപോകുന്നു. അവസാനത്തെ ആളും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ദൂരെ ദൂരെ യാത്രയാവുന്നു. ദേവിക്ക് താൻ പ്രതീക്ഷിക്കുന്ന ആളെ കണ്ടെത്താനാവുന്നില്ല. വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ദേവി. ഒടുവിൽ അവൾ പ്രതീക്ഷിച്ചതുപോലെ അയാൾ എത്തുന്നു. വായനക്കാരുടെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്ന പെട്ടികളുമായിട്ടാണ് അയാൾ എത്തുന്നത്. അയാൾ ദേവിയെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ പാണ്ഡവപുരത്തു നിന്നാണ് വരുന്നത്. ഏത് പാണ്ഡവപുരം? എനിക്ക് അങ്ങനെ ഒരു സ്ഥലം അറിയില്ലല്ലോ. കുഞ്ഞിക്കുട്ടൻ ജോലി ചെയ്യുന്ന പാണ്ഡവപുരം നിങ്ങൾ കുഞ്ഞിക്കുട്ടനോടൊപ്പം അവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ നിങ്ങളെ എത്ര കണ്ട് സ്നേഹിച്ചിരുന്നു നിങ്ങൾക്കറിയില്ലേ? ഒരിക്കൽ പോലും ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ എന്നെ മറന്നുപോയോ? കുഞ്ഞിക്കുട്ടൻ നിങ്ങളെ ഉപദ്രവിക്കുന്ന സമയത്ത് ഞാനല്ലേ നിങ്ങളെ ഓടി വന്ന് രക്ഷിച്ചത്? നമ്മൾ കൈകൾ ചേർത്ത് നടന്നത് നിങ്ങൾ നീ മറന്നുപോയോ? നിങ്ങൾ എന്ത് വിവരം കേട്ട വർത്തമാനമാണ് പറയുന്നത്? ഞാൻ ഇതുവരെ ഈ വീട് വിട്ട് പുറത്തു പോയിട്ടേ ഇല്ല. അയാളോട് തർക്കിക്കുന്ന ദേവി. ദേവി, അയാളുടെ ശബ്ദം ആർദ്രമായിരുന്നു. എനിക്കൊരു അപേക്ഷയുണ്ട്. ദേവി എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോട്ടെ, എന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് യാതൊരു ദുരുദ്ദേശവുമില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കേണ്ട എത്രയോ നിമിഷങ്ങളിൽ നിങ്ങൾ പോരിൽ തോറ്റ് ആകെ തളർന്നവശിയായി അഭയം തേടി എന്റെ മുറിയിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും അതിനെ വിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടില്ല. അത്തരം നിമിഷങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ കാണിക്കാവുന്ന ചാപല്യങ്ങളൊന്നും ഞാൻ കാട്ടിയിട്ടില്ല. ഒരുപക്ഷെ ഞാനൊരു അലസ്യകനായ ചെറുപ്പക്കാരനാണെന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കണം. പുരാണങ്ങളിൽ പറയുന്ന പാതിവൃത്യത്തിന്റെ വിശുദ്ധി തുടങ്ങിയ സന്ദർഭങ്ങളൊന്നുമല്ല എന്നെ തടഞ്ഞു നിർത്തിയത്. നിങ്ങളെ അശുദ്ധമാക്കുന്നതിനെ കുറിച്ച് എനിക്ക് ഓർക്കാൻ വയ്യായിരുന്നു. എനിക്ക് നിങ്ങളെ വെറുതെ ഇഷ്ടമായിരുന്നു. അയാളോട് മറുത്തൊന്നും പറയാതെ അകത്തേക്ക് കടന്നു പോകുന്ന ദേവി വരാന്തയിൽ ഒരു പായ നൽകുന്നു. പിന്നീട് അയാൾ വീടിനുള്ളിലെ മുറിയിലേക്ക് മാറുന്നു. അവരുടെ ജീവിതത്തിലേക്ക് അയാൾ കടന്നു വരുന്നു. അവരുടെ മകൻ രഘുവിനെ സ്നേഹിക്കുന്ന അയാൾ. കുഞ്ഞിക്കുട്ടന്റെ പെങ്ങൾ ശ്യാമളയെ സ്നേഹിക്കുന്ന അയാൾ. മുത്തശ്ശിയെ പരിഗണിക്കുന്ന അയാൾ. ശ്യാമള ചോദിക്കുന്നു, ചേച്ചി ഇയാൾ ആരാണ്? എന്തിനാണ് ഇയാളെ നമ്മൾ വീട്ടിനകത്ത് താമസിപ്പിക്കുന്നത്? അയാളെ പറഞ്ഞു വിട്ടൂടെ? ഇല്ല, ഞാൻ പറഞ്ഞു വിടില്ല. അയാൾ പാണ്ഡവപുരത്ത് നിന്ന് വന്നതാണ്. ഞാൻ അയാളെ ആവാഹിച്ചു വരുത്തിയതാണ്. എന്ത് ഭ്രാന്താണ് ചേച്ചി പറയുന്നത്? ചേച്ചി പാണ്ഡവപുരത്ത് പോയിട്ടില്ലല്ലോ. അതേതാണ് നാട്? ഈ ചേച്ചിക്ക് വട്ടാണ്. അയാൾ ഒളിഞ്ഞു കേൾക്കുന്നു. അയാൾ പറയുന്നു, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. എനിക്കിവിടുന്ന് പോയേ മതിയാവും. നിങ്ങളെ ഒന്നും ശരിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിർത്തൂ, നിങ്ങൾ പോകരുത്. അയാളോട് ചീറിയെടുക്കുന്ന ദേവി.

നിർത്തു. അയാള് മലറി. ഞാൻ നിർത്താൻ പോകുന്നില്ല, അവൾ ചീറി. എനിക്കറിയണം നിങ്ങൾ എന്തിന് എന്റെ ജീവിതം പാഴാക്കിയെന്ന്, എന്തിന് എന്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് വേർപെടുത്തിയെന്ന്, നിങ്ങളെ കൊതിപ്പിച്ച ശരീരം നേടിയെടുക്കാൻ എന്തുകൊണ്ട് ശ്രമിച്ചില്ലെന്ന്. അയാൾ പറഞ്ഞു,